ദുഃഖാണ് നരജന്മവിധു നിനഗോ സ്ഥിരവല്ലോ പ്രാണി, നരജന്മവിധു നിനഗോ സ്ഥിരവല്ലോ പ്രാണി, നരഹരാ സുരയോഗി സാരീദ വാണി.